0: എനിക്ക് ഒത്തിരി ചോറ് ഇന്നു കൂടെ ഒരു ചോറ് നിലത്തിലിട്ടിട്ട് മക്ക മിത്ത് ചവിട്ടി അത് വലിയൊരു
1: അപരാധിക്കൊത്തും
0: പഠിച്ചോന്ന് തന്റെ റിസ്ക് ഉണ്ടല്ലേ അതിനെ നിങ്ങൾ ഗൗരവിക്കണം പിന്നെ ആദരിക്കണം അതേപോലെ നിങ്ങൾ ഒരു പ്രശ്നം കേട്ടാറ്
1: അതേപോലെ
0: ചട്ടത്തുണി ബി നിങ്ങൾ ജണ്ട് പലക്കെ ചൊല്ലാനോടും കാര്യക്രമം തീരാണ
1: മുന്നലുണ്ട് ഒരു തുവാല് ഒരു
0: ഹിരിയാൽമാർ ഒരു മുണ്ടാസ് തലക്ക് ഒരു മുണ്ടാസ് ഇന്നും കുറെ ഹള്ളി
1: ഭാഗത്തിലെ
0: ബണ്ട്വാള സുള്ളിയ പുത്തൂർ ഭാഗത്തേക്കെല്ലാം പോയെങ്കിൽ ഈ മഞ്ഞനാടി ഈ ഭാഗത്തേക്ക് പോയെങ്കും കൂടെ ഇങ്ങനത്തെ ഹിരിയാൽമാരെ ഞങ്ങൾ കാണുക സാധ്യമാവും ഒരു ബെൽത്തെ മുണ്ടു ഇല്ലെങ്കിൽ ഒരു അത് മൗലാനെന്തെ കമ്പുണ്ട് ഇപ്പൊ ചൊല്ല അതൊരു ഉടുത്തിട്ടു ആണെങ്കിൽ ഒരു ബെൽത്തെ ചട്ട പിന്നെ ഒരു ടൂവാൽ കയ്യില് ഇങ്ങനത്തെ ഒരു വേഷഭൂഷണം പിന്നെ ഒരു നടുക്കൊരു പച്ച ബെൽറ്റ് ബെൽറ്റ് കുറെ
1: മൂവില് സിനിമത്തിൽ കൂടെ
0: കാട്ടാറ് മലയാള സിനിമത്തിലെല്ലാം അതേ ദൃശ്യത്തെ കാട്ടാറ് അവർ ബെൽറ്റിൽ കുറെ സാമാനങ്ങ അത് താക്കോലായിട്ടിക്കോ അഥവാ ബെത്തിലടക്കിര കുറെ സാമാനായിട്ടിക്കും ഇങ്ങനത്തെ എല്ലാം ബെക്കുള്ള എനിക്കത്തെ വ്യവസ്ഥ കൂടെ ഇന്ന് പെണ്ണുങ്ങളിത് എന്തര വേഷഭൂഷണം അത് പിന്നും ഭാരി വർണ്ണരഞ്ജിത്തായിട്ട് അത് ആ ഓരോ കൊപ്പും അത് ആ ബേറെ ബേറെ നെക്ലേസും തലക്കുരിയും അതൊരു പേര് ചെന്നെങ്കിൽ ഇന്ന് തീരല്ല അത്ര ഒരു ഞങ്ങൾ ഒരു ശബ്ദകോശ ആക്കിര ഈ അക്കാഡമിയെ ഇതിൽ പ്രകടായിക്കിറ അതിൽ ആ എല്ലാം ഞങ്ങളെ മറന്നുപോയി എനിക്കത്തെ എല്ലാ ആഭരണ
1: ചട്ടത്തുനി
0: ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ ഇത്ര ഭാഷയിലുണ്ട് അത് അത് എല്ലാം ഞങ്ങൾക്ക് മറന്നിട്ട് പോയി എനിക്കത്തെ ഇപ്പൊ ഇല്ലാത്ത എനിക്കത്തെ എല്ലാ ബസ്തരെ പേരെ പിന്നർക്ക് ഓർമ്മയാക്കിട്ട് ദക്കലീകരണക്കാർ എനിക്കത്തെ സ്വറായിരു ഞങ്ങളെ ഉമ്മമാര് അജ്ജിമാര് ബലമ്മമാര് പിജ്ജിമാർ അങ്ങ തലക്കൊരു എൽസറ കെട്ടിണ്ടിന്നാറ് അങ്ങനെ ഒരു പട്ടര എൽസറ തിന്ത് അത് ഭാരി വർണ്ണരഞ്ജിത്ത ഭാരി സമുദായത്തെ ഒരു ട്രേഡ് മാർക്കിന്റെ പോലെ ഇപ്പം കുറെ ഹിരിയാൽമാരത്തിൽ പട്ടര എൽസറ ആറില് പട്ടര എൽസറ ഉണ്ട് അപ്പങ്ങ വലിയ കച്ചവടക്കാര് ഭാരി വലിയ ശ്രീമന്ത ആൽമാർ ചൊല്ല എനിക്കത്തെ ഭാവന എല്ലാരത്തിൽ ഇക്കല്ലേ അത് അങ്ങ ജീവനത്തിൽ ഒരു പട്ടര എൽസർ എടുത്തെങ്കിൽ അത് മരിക്കുറവിടത്തോളം അത് അങ്ങലത്തിലേക്ക് വന്നേ ഒല്ലിയും ടിന്ത് ഒല്ലി ആരവത്തിൽ ഒല്ലി ഉണ്ട് അങ്ങ് വലിയ ഒരു ബിസ ആ ഒല്ലിരെ പിന്നെ ഒരു പാവത്തെങ്ങ പോയിട്ട് വേറെങ്ങളിൽ എടുത്തോണ്ട് വന്നിട്ട് ഒരു ലേസുക്ക് പോണ്ടെ എനിക്കത്തെ ഒരു കാലഘട്ടം വാലുകല്ല ജാഗു പോണ്ടെങ്കിൽ ഒരു ഒല്ലിലെ പയച്ചിട്ട് ജണ്ട് പെണ്ണിങ്ങ ഒരു ഒല്ലിലി ഇങ്ങനെ മുദ്ദയായിട്ട് ഇങ്ങനെ പോണ്ടെ എനിക്കത്തെ ഒരു കാലഘട്ടം അപ്പൊ അതെല്ലാം നിങ്ങൾ കടന്നു പന്നറ അതിലെ നിങ്ങൾക്ക് നോക്കി എനിക്കത്തെ ഒരു ദൃശ്യം കൂടെ കണ്ടോണ്ടുണ്ട്
1: പണ്ടത്തെ പിരാക്രി ഇങ്ങനെ പോകുമ്പോത്തോ നമുക്ക് എല്ലാം
0: എല്ലാം നെനപ്പാവും ഞങ്ങൾക്ക് പിന്നെ കുപ്പായിട്ടുണ്ട് ഇന്നാറ് ഇത്ര ഉദ്ദത്തെ കൈര ബെൽത്തെ കുപ്പായിട്ടുണ്ട് ഇന്നാറ് അത് കിട്ടെ കുറെ തുണി ഇപ്പം കുറെ ആൾ ഇടരങ്ങുള്ളാറ് അപ്പൊ ഇതിലെല്ലാം ഞങ്ങൾ ഓർമ്മയാക്കുമ്പോ ഞങ്ങളെ ആ സംസ്കൃതിയിലെ ജലക്കുണ്ടല്ലേ അത് മുന്നിൽ ഞങ്ങൾ നോക്കിയത് ഇപ്പൊ ഞങ്ങളെ കണ്ണിൽ വന്നോണ്ടുണ്ട്
1: ഓക്കെ ഖണ്ഡിതമായിട്ടും അനേക വിചാരങ്ങൾ അനേക മാഹിതിങ്ങ കൂടെ ഇന്നത്തെ കാര്യക്രമത്തിൽ കൂടെ തന്നോണ്ടിന്നാറ് സോ അതേപോലെ അക്കേരിക്ക് ഞങ്ങളെ ശ്രോതൃമാർഗ് കൊടുക്കറങ്കിത്തോ ഒരു സന്ദേശം സരണി
0: ഞങ്ങളെ ഇന്നത്തെ ഈ ഒരു നല്ല ശീർഷിക്ക നല്ല ഒരു തലയെൽത്ത് എന്നേ ഉണ്ട ബാരി സമുദായ പിന്നെ അന്തർ സാംസ്കൃതിക സംബന്ധ ചൊല്ലെനിക്കെത്തി ഒരു വിഷയത്തിൽ ഞങ്ങളുണ്ട് ഒരു ഗണ്ടര എത്ര ചർച്ചയാക്കിയ ചുമ്മെ കേളുകമാറും ശ്രോതൃമാറും ഞങ്ങളിൽ ഫോണാക്കിയിട്ട് മുണ്ടിയാറ് അപ്പൊ നാൻ ഇന്നത്തെ ഈ കാര്യക്രമത്തെ കടക്കായിട്ട് കൊടുക്കുന്നെനിക്കെത്തി ഒരു ചൊല്ലെനിക്കെത്തി വിഷയം തരുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിലോ ഒരേ ഒരു മനുഷ്യ നാൻ മാത്ര ചെയ്ക്കറേ അഥവാ നക്ക് എല്ലാം നൻ്റെ ഉണ്ടു ചെന്നിട്ടു ഞങ്ങൾ അഭ്യർച്ചാൻ കണ്ടെങ്കിൽ ഖണ്ഡിത്ത ഏതേ ഒരു മനുഷ്യർ അത് സാധ്യയില്ല അത് അസാധ്യമായ വിസയ ഉദാഹരണക്ക് നാനേ ഇണ്ടിട്ട് ചട്ടത്തുനിയായിട്ടിക്കൂ നാനിണ്ട് തിൻ്റെ തെനസായിട്ടിക്കൂ അത് ഏതാ ഒരു ഭാഗത്തെ ഏതാ ഒരു ശ്രമജീവി ഏതാ ഒരു റൈത്ത ഓടമ ബെളഞ്ഞെനിക്കത്തെ ഒരു ആഹാരത്തെ നാനിണ്ട് പൈസ കൊടുത്തിട്ട് എടുത്തിട്ട് ഉണ്ടിട്ടിക്കൂ എന്നെ ഭയത്തേക്ക് പോയിട്ടിക്കൂ മനുഷ്യ ചൊല്ലേത് നാൻ നുപ്പാട്ട് ചെന്ന പോലെ അതൊരു വെബ് ഇന്നെ പോലെ ജേഡറ പോലെ ഇന്നെ പോലെ ചെന്നെങ്കിൽ വർത്ത കൊർത്ത നേരമായിട്ട് ഇല്ലെങ്കിൽ പരോക്ഷമായിട്ട് സഹകരിക്കണം അവിടെ അത് കുടിക്കുന്ന തന്നിലായിട്ടിക്കൂ അഥവാ അവൻ്റെ വാഹനത്തിക്ക് ഭീത്തര പെട്രോളായിട്ടിക്കൂ അവൻ്റെ അരിയായിട്ടിക്കൂ അഥവാ അവന് തിന്നുരണിക്കത്തെ ഏത് തെനസായിട്ടിക്കൂ ചട്ടത്തുനിയായിട്ടിക്കൂ കച്ചവടത്തെ ബേറെ ബേറെ ബിസയായിട്ടിക്കൂ എല്ലാ രംഗത്തിലും ഒർത്ത കൊർത്ത ഡിപ്പെൻഡായിട്ടുള്ള അവലംബനായിട്ടുള്ള അപ്പം ഞങ്ങൾ ആ അവലംബനവും ആ സംബന്ധത്തും പരസ്പരം എടുക്കലും കൊടുക്കലിൻ്റെ ശാശ്വതമായിട്ട് വെച്ചുവല്ലെനിക്കത്തെ സ്വരത്തെ ഞങ്ങൾ ആക്കണോടു പ്രത്യോർത്തരെ സ്വറ പ്രത്യോർത്തരെ കച്ചവടവും ഭാരി ഗൗരവയുക്തമായതിന് ചൊല്ലുന്നത് ഞങ്ങൾ ബീരിക്കണോടും അതേപോലെ ശ്രമജീവി ആർമാർ ആരുള്ളാർ അത് ബാരിങ് ആയിട്ടിക്കും ബാരി ഏത്തർ ആൾമാരായിട്ടിക്കും അങ്ങനെ ശ്രമത്തെ ഞങ്ങൾ ഗൗരവിസണോളൂ അത് ഗൗരവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെ റായം നല്ലവടും കച്ചവട ബാന്യ വൃദ്ധിയാവടും ലാസ്റ്റ് കുറിപ്പിലൊക്കെ ചൊല്ലെ നിങ്ങളെ നേരക്കരുടെ ദക്ഷിണ ഭാഗത്തിലുള്ള ശ്രീലങ്കത്തിൽ നിങ്ങൾ എല്ലാ മാധ്യമത്തിലും ഉദ്യമുണ്ടല്ല ചുമ കഷ്ടത്തിലുള്ളറങ്ങ ഭാരി കഷ്ടത്തിൽ ചെന്നെങ്കിൽ ആഹാരം ഇല്ല പരീക്ഷ കൂടെ അവിടെ നടപ്പാട്ട് പേപ്പർ കൂടെ ഇല്ല ചൊല്ലെ എനിക്ക് എത്ര വേറെതിര ഓതിര ചെന്നെങ്കിൽ ഒരു റായത്തിൽ കച്ചവട ബാന്യ ഇതെല്ലാം കുസിത്തായ ഭർത്ത് ഇങ്ങനത്തെ ഇതെല്ലാം മുസീബത്ത് ബണ്ട എനിക്ക് എത്ര ഒരു വ്യവസ്ഥയ്ക്ക് അപ്പോൾ നങ്ങൾക്ക് ഈ റായത്തിൽ ഈ ദുനിയാവരെ ഈ ദേശത്തിൽ ചന്തത്തെ അവകാശമുണ്ട് ബേനയത്ര കച്ചവടത്തിക്ക് വിപുലമായ അവകാശമുണ്ട് ബെളയോഗ അവകാശമുണ്ട് ഇതെല്ലാം ഞങ്ങൾ ബിളക്കാക്കിയ പിന്നൊരുത്തരെ നഞ്ചി നരക്ക എല്ലാം ഞങ്ങൾ വിടണം അവിടെ പ്രത്യർത്ഥവും കൂടെ വിടണം നഞ്ചി നരക്ക മത്സര എന്തുണ്ട ക്രോധ ഇതെല്ലാം ഞങ്ങൾ വിട്ടിട്ട് ചിരിച്ചുകൊണ്ട് പലക്ക് പറഞ്ഞു കൊണ്ടിട്ട് ഇന്നെങ്കിൽ ഞങ്ങളെ ജീവനവും ചന്താവറും എന്നൊരുത്തരെ ജീവനവും കൂടെ ചന്താവും അപ്പൊ ജീവനത്തെ ചന്തത്തിൽ തീർക്കരുത് ഞങ്ങളുടെ ജീവനത്തെ ഉദ്ദേശം
1: ഓക്കെ ഹക്കീരിക്കും നല്ലൊരു പലക്കത്തോടു കൂടെ ഞങ്ങളെ കാര്യക്രമത്തെ കൂടെ ഞങ്ങൾ നിപ്പാട്ടിയുണ്ടല്ല ശ്രോത്രങ്ങളെ ഇതുവരെക്കും ഞങ്ങളൊട്ടിക്ക് ബാരി ലേഖക ശിക്ഷക പിന്നെ ചിന്തക കൂടെ ആയിട്ടുള്ളൂ അബ്ദുൾ റസാഖ് അനന്താരി ആയിട്ടിക്കരി ഇതുവരെക്കും ബാരി സമുദായം പിന്നെ അന്തര സാംസ്കൃതിക സംബന്ധപ്പെട്ടത്തെ എല്ലാ വിചാരത്തെ കൂടെ ഞങ്ങളൊട്ടിക്ക് ചെന്നത് സോ അയാൾക്ക് ഞാൻ നിങ്ങളെല്ലാം പരമായിട്ടും അതേപോലെ റേഡിയോ സാറെങ്കിലും പരമായിട്ടും കൂടെ കൽമുനറിഞ്ഞു നന്ദി ചെന്നിട്ടില്ലേ സാർ
0: നന്ദി നിങ്ങൾക്ക് എന്നൊക്കെ നിൻ്റെ പരമായിട്ടും കേട്ടെങ്ങും നിങ്ങളുടെ റേഡിയോ ബളകത്തുക്കും നന്ദി ചെന്നിട്ടില്ലേ